0: ഞാൻ അത്ര ഇക്കോണമിക് സിറ്റുവേഷൻ ഞാനിവിടെ ചെക്കീരത്തിൽ അപ്പൊക്കാക്കാം ഓരോ പ്രത്യേകം ചെക്കുമ്പോഴും അച്ഛൻ കിട്ടിയാണ്
1: mai sauraro kada ka sha'afa kana sauraron shirin baiwa da kwarewa daga kafar tashar BRC2FM kafin mu ci gaba bari mu saurari wannan mabudin kunna idan mun dawo za mu dora